ചാൻബിഹൈവ നിത്യായനന്ദനി പെൻബിഹൈവ ഗൗരാംഗനി അവതാർഗ്യ തൊയ്ബ തൈബംഗി കുംഹൈബു ശാനരിവ മയാദ ലുപ്ലവ തൈബംഗു ചാൻബിയുക്കോ ഹേ ചാൻബിഹൈബ.